0: ജോ ഇതിയുന്നു ഓ റേഡിയോ ഇയും ഇക്കരെ വേർ ക്വാറോ
1: അലിജാനി വിയു കൊക്കോ
0: മർമേ പാജോ ഇതിയുന്നു ഓ റേഡിയോ
2: Aaron.
3: State Wave Records.
4: Another one.